ആനന്ദ പരമാനന്ദ രാധേ ഗോവിന്ദ. സോ ചാന്റിംഗ് ദ നെയിം ഓഫ് ഗോവിന്ദ ബ്രിങ്സ് ഇമ്മെൻസ് ജോയ് ടു ദ സോൾ. ദാറ്റ് വാസ് ഗോവിന്ദ ഗോകുല ചന്ദ ഇൻ ദ ബ്യൂട്ടിഫുൾ വോയിസ് ഓഫ് മണികന്തൻ. വട്ട് എ crisp and clear pronunciation of all the words in that particular devotional song. Well, this is Bhakti Sangeet and you're tuned into the airwaves of Lotus FM.